നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകമാസം 31 തീയതി, ഞായറാഴ്ച. ഇന്ന് കലാകേരളം, അറിയിപ്പുകൾ എന്നിവ കേൾക്കാം.

വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV ജോളി ബോയ് നാളെ രാവിലെ 6 മണിക്ക് ശ്രീ വിജയപുരത്ത് നിന്ന് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തു നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് MV റാണി ലക്ഷ്മി നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടും. ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ രാവിലെ 8:30. MV ബംബൂക്ക സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര തിരിക്കും. ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ രാവിലെ 8:45. ഷഹീദ് ദ്വീപിലേക്ക് MV ബാരട്ടാങ് നാളെ രാവിലെ 11 മണിക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഷഹീദ് ദ്വീപിൽ നിന്ന് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV രംഗത്ത് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്ന് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സമാപിച്ചു.

0: ഈ ക്യാമ്പയിന്റെ കാലയളവ് ഓഗസ്റ്റ് അതായത് ഈ മാസം 17 വരെയാണ്. ഹർഗർ തിരംഗ 2026 വൻ വിജയമാക്കാൻ നമുക്കൊത്തുചേരാം. എല്ലാ വീടുകളിലും രാഷ്ട്രത്തിന്റെ അഭിമാന പ്രതീകമായ ദേശീയ പതാക പാറിപ്പറപ്പിച്ചുകൊണ്ട് നമുക്ക് ആഘോഷമാക്കാം.
1: മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണക്കാലത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ് അത്തം. അത്തം നാളിൽ ആരംഭിക്കുന്ന ഓണാഘോഷം 10 ദിവസങ്ങൾക്ക് ശേഷം തിരുവോണം നാളിൽ സമാപിക്കുന്നു. ഈ ദിവസമാണ് വീടുകളിൽ ആദ്യമായി പൂക്കളം ഇട്ടു തുടങ്ങുന്നത്. അത്തം ദിവസം മുതൽ ചെറിയ രീതിയിൽ തുമ്പപ്പൂവോടുകൂടി പൂക്കളം ഇടാൻ തുടങ്ങുന്നു. 10-ാം നാളായ തിരുവോണത്തിലേക്ക് എത്തുമ്പോൾ പൂക്കളം വലുതാകുന്നു. മാവേലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ വരുന്നതിന്റെ തുടക്കമായാണ് അത്തം ദിവസത്തെ കാണുന്നത്.

നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31-ന്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് അന്ത്യം കുറിച്ച ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. 3 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 9 തവണ ലോകസഭയിലേക്കും 2 തവണ രാജ്യസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തിന്റെ വികസനത്തിനും സുസ്ഥിര ഭരണത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതായിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെയും സാമൂഹിക തുല്യതയുടെയും ശക്തനായ വക്താവായ വാജ്പേയി രാഷ്ട്രങ്ങൾക്കിടയിൽ അർഹമായ സ്ഥാനം നേടിയെടുക്കുന്നതിനും മുന്നോട്ട് കുതിക്കുന്നതിനും അഭിവൃദ്ധി നിറഞ്ഞതുമായ കരുത്തുറ്റ ഇന്ത്യ രൂപീകൃതമാകുമെന്ന ദൃഢമായ വിശ്വാസം പുലർത്തിയിരുന്നു. അദ്ദേഹം കഴിവുറ്റ ദേശീയ നേതാവും പണ്ഡിതനായ രാഷ്ട്രീയക്കാരനുമായിരുന്നു. കൂടാതെ കരുത്തനായ പ്രഭാഷകനും കവിയും എഴുത്തുകാരനും പത്രപ്രവർത്തകനും ആയിരുന്നു. 2015 രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നയും 1994 രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷണും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്കു മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം.

കലാ കേരളം, കേരളത്തിലെ നാടൻ കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, കലാ കേരളം പരിപാടിയിലേക്ക് സ്വാഗതം.

0: ബ്രിട്ടീഷുകാർക്കെതിരെ അന്ത്യം വരെ പോരാടിയ രാജാവ് എന്ന നിലയിൽ കേരള ചരിത്രത്തിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന കോട്ടയം തമ്പുരാൻ എന്ന കേരളവർമ്മയെ പഴശ്ശിരാജാവ് എന്ന് പറഞ്ഞാലാവും ഏറെ പേരും തിരിച്ചറിയുക. തോക്കിനും പീരങ്കിക്കുമെതിരെ അമ്പും വില്ലും ആൾമാറാട്ടവും നടത്തി വെള്ളപ്പടയെ കുഴക്കിയ പഴശ്ശിരാജയെ വിജയശിഷ്ട ആക്കിയത് രാജ്യസ്നേഹികളും വീരന്മാരുമായ കുറിച്ചറായിരുന്നു. വയനാടൻ കാടുകളിൽ അവർ അദ്ദേഹത്തിന് ഒളിത്താവളമൊരുക്കി, പടയൊരുക്കി, പാളയമൊരുക്കി. ഈ കുറിച്ച സമുദായത്തിന്റെ ഒരു പാട്ടാണ് ഓടക്കാടച്ചൻ പാട്ട്.
1: ഇമ്മടെ കടാക്കളെ എച്ചിക്കണേ, ഇമ്മടെ തെയ്വേ ഓടക്കാടച്ച, ഇമ്മടെ കാടിനെ എച്ചിക്കണേ, ഇമ്മടെ തെയ്വേ ഓടക്കാടച്ച.
0: ഓടയെന്ന് കേൾക്കുമ്പോൾ ഡ്രെയിനേജ് എന്നാവും നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്ന ചിത്രം. ഓടക്കുഴൽ എന്നായാലോ സാക്ഷാൽ ശ്രീകൃഷ്ണൻ മധുരഗാനങ്ങൾ ഒഴുക്കിയ വാദ്യം എന്നായി അർത്ഥം. ആ ഓടക്കുഴൽ ഒരുക്കുന്ന കാട്ടുമുളയാണ് ഇവിടെ ഓട. ഇവ സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന കാടകമാണ് ഓടക്കാട്. അതിനുള്ളിലെ ദേവനാണ് ഓടക്കാടച്ചൻ. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് അത്ര പെട്ടെന്ന് പിടികിട്ടിയെന്ന് വരില്ല. പ്രകൃതിയും ദേവഗണങ്ങളും ഭൂതഗണങ്ങളും മനുഷ്യരും ഒത്തുചേരുന്ന മലബാറിലെ മഹോത്സവമായ കൊട്ടിയൂർ വൈശാഖ ഉത്സവം കേൾക്കാത്തവരില്ല. അതിലെ ആരാധ്യ പുരുഷനാണ് കൊട്ടിയൂർ മഹാദേവൻ. അദ്ദേഹത്തെയാണ് കുറിച്ച് സ്നേഹ ബഹുമാനങ്ങളോടെ ഓടക്കാടച്ചൻ എന്ന് വിളിക്കുന്നത്. സഹ്യപർവ്വത സാനുക്കളിലെ നിബിഡ വനങ്ങളുടെ താഴ്വരയിൽ വെള്ളിച്ചില്ലി ചിതറിയൊഴുകുന്ന ബാവലിപ്പുഴ, അതിൻ്റെ അക്കരയാണ് ഓടക്കാടച്ചൻ എന്ന അക്കരെ കൊട്ടിയൂരപ്പൻ. ഇക്കരയാണ് ആയിലർക്കാവിന്റെ ഓരത്തായി ഇക്കരെ കൊട്ടിയൂരപ്പൻ വാഴുന്നത്. ഹരിതകാനന ശോഭയിലാണ് രണ്ട് ആരാധനാ കേന്ദ്രങ്ങളും. എന്നാൽ അക്കരെ കൊട്ടിയൂരിൽ 28 ദിവസം മാത്രമേ ആരാധനയുള്ളൂ. ഇക്കരെ കൊട്ടിയൂരിൽ 11 മാസവും പൂജയുണ്ട്. അതായത് അക്കരെ കൊട്ടിയൂരിൽ ഇടവമാസത്തിലെ ചോതിനാൾ മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ മഴക്കാല ഉത്സവമായ വൈശാഖോത്സവം നടക്കുമ്പോൾ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം അടച്ചിടും. അക്കരെ കൊട്ടിയൂരിൽ ക്ഷേത്രമില്ല, പകരം വാവലിപ്പുഴയിൽ നിന്ന് പെറുക്കി കൂട്ടിയ കല്ലുകൾ കൊണ്ടു തീർത്ത രണ്ടു തറകൾ മാത്രം. ഒന്ന് മണിത്തറയും മറ്റൊന്ന് അമ്മാറക്കൽ തറയും. മണിത്തറയിൽ മഹാദേവന്റെ സ്വയംഭൂവായ ശില കാണാം. മേൽക്കൂരയോ ചുറ്റുവിളക്കുകളോ നിത്യപൂജയോ ഒന്നുമില്ലാതെ ഇവിടെ വൈശാഖോത്സവ വേളയിൽ കാട്ടിലകളും പനയോലകളും ഓടത്തണ്ടുകളും കൊണ്ട് മേൽക്കൂരയൊരുങ്ങും. തൊട്ടടുത്ത അമ്മാറക്കൽ തറയിലാണത്തെ ശിവപത്നിയായ സതീദേവി ആത്മാഹുതി ചെയ്തത്. ഇവിടെയും ഉത്സവകാലത്തു മാത്രമേ

ദ്യുമൂർത്തികളെയും 33 കോടി ദേവകളെയും ക്ഷണിച്ച് ബ്രഹ്മപുത്രനായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണിവിടം. ദ്യുമൂർത്തി എന്നു പറയാൻ കാരണമുണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, മഹാദേവൻ എന്നിവരാണല്ലോ ത്രിമൂർത്തികൾ. ഇവരിൽ മഹാദേവനെ മാത്രം യാഗത്തിനു ക്ഷണിച്ചില്ല. തന്റെ പുത്രിയായ സതിയുടെ ഭർത്താവായ ശിവനോടുള്ള അടങ്ങാത കോപം മൂലമാണ് ദക്ഷൻ ഇപ്രകാരം ചെയ്തത്. പ്രിയ ഭർത്താവിനെ ക്ഷണിക്കാത്തതിൽ വേദനയോടെ സതി യാഗസ്ഥലത്തെത്തുകയും അപമാനിതയാവുകയും ചെയ്തു. ഇതിൽ മനംനൊന്താണത്രേ ദേവി ആത്മാഹുതി ചെയ്തത്. വിവരമറിഞ്ഞു കോപിഷ്ടനായ ശിവ ഭഗവാൻ ജട പറിച്ചെറിഞ്ഞു താണ്ഡവമാടി. അതിൽ നിന്നുറവെടുത്ത ഭൂതഗണങ്ങൾ യാഗസ്ഥലത്തെത്തി എല്ലാം നശിപ്പിക്കുകയും വീരഭദ്രൻ എന്ന ഭൂതഗണം ദക്ഷന്റെ തലയറുക്കുകയും ചെയ്തു. ഭയചകിതരായ ദേവഗണം അവിടെ നിന്നും നിഷ്കാസനം ചെയ്തു. പിന്നീട് ശിവ വീരഭദ്ര കോപം തണുപ്പിക്കാൻ ബ്രഹ്മാവും വിഷ്ണുവും മറ്റു ദേവകളും കൈലാസത്തിലെത്തി ഏറെ പണിപ്പെട്ട് മഹാദേവനെ ശാന്തനാക്കുകയും ശിവസാന്നിധ്യത്തിൽ യാഗം പൂർത്തിയാക്കുകയും ചെയ്തു. ആ ശിവസാന്നിധ്യമാണ് മണിത്തറ. സതീദേവി പിന്നീട് പാർവതിയായി പുനർജനിച്ചു. രണ്ട് തറകൾക്കുമിടയിലൂടെ തിരുവഞ്ചിറ എന്ന ജലപ്രവാഹം ഭക്തർക്ക് കുളിരേകി ഒഴുകുന്നു. സഹസ്രാബ്ദങ്ങൾക്കു ശേഷമാണ് ഓടക്കാടുകൾ മൂടിക്കിടന്ന വാവലി തീരത്തുകൂടി വേട്ടയാടി വന്ന ഒരു കുറിച്ച യുവാവ് ആകസ്മികമായി ശിവചൈതന്യമുള്ള ശിലയിൽ തന്റെ അമ്പിൻമുന രാഗി കൂർപ്പിക്കാൻ ശ്രമിച്ചത്. പെട്ടെന്ന് ശിലയിൽ നിന്നും ധാരധാരയായി രക്തപ്രവാഹം തുടങ്ങി. വാവലിപ്പുഴയിലെ തെളിനീർ ചുവന്നു. ഭയചകിതനായ അയാൾ കാടിനു പുറത്തുള്ള ഒരു നമ്പൂതിരി ഇല്ലത്തെത്തി സങ്കടം ബോധിപ്പിച്ചു. ഇതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഉത്ഭവ ചരിത്രം. തുടർന്ന് 5 തറവാട്ട് കാരണവരും നമ്പൂതിരിയും ചേർന്ന് ദേവപ്രശ്നത്തിന് തീരുമാനിക്കുകയും അതേ തുടർന്ന് മഹായാഗ കഥകൾ തെളിഞ്ഞു വരികയും

0: ചെയ്തു. തങ്ങളുടെ കൂട്ടത്തിലൊരാൾ മഹാദേവനെ നോവിച്ചു എന്ന സങ്കടം കുറിച്ച സമൂഹത്തിനുണ്ടായി. അവർ ഓടക്കാട് അച്ഛനു വേണ്ടി തങ്ങളുടെ കുടികളിൽ അമാവാസികളിൽ അഗ്നികുണ്ഠമൊരുക്കി പൂജയും പ്രാർത്ഥനകളും നടത്തി. അതിനുവേണ്ടിയാണ് ഓടക്കാട് അച്ഛനെ പ്രീതിപ്പെടുത്തുന്ന നാടൻ പാട്ടുകൾ ഉണ്ടാക്കിയത്.
1: ഉമ്മടെ കടാക്കളെ എച്ചിക്കണേ, ഉമ്മടെ ദൈവേ ഓടക്കാടച്ചാ, ഉമ്മടെ കാടിനെ എച്ചിക്കണേ, ഉമ്മടെ ദൈവേ ഓടക്കാടച്ചാ, ഉമ്മടെ കുടികളെ എച്ചിക്കണേ, ഉമ്മടെ ദൈവേ ഓടക്കാടച്ചാ, ഉമ്മടെ അമ്പിനെ എച്ചിക്കണേ, ഉമ്മടെ ദൈവേ ഓടക്കാടച്ചാ.
0: കിടാക്കൾ എന്നാൽ കുഞ്ഞുങ്ങൾ. ദൈവേ എന്നത് ദൈവമേ എന്നതിൻ്റെ കാട്ടുഭാഷമാണ്. എച്ചിക്കണേ എന്നത് രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയാണ്. കുടി എന്നാൽ കുടിലുകൾ. മനംനൊന്തുള്ള ഈ പ്രാർത്ഥന ദൈവം അവഗണിക്കുമോ?

ഇന്നത്തെ കലാകേരളത്തിൽ ഓടക്കാട് അച്ഛൻ പാട്ടിനെ കുറിച്ചുള്ള ചിത്രീകരണമാണ് ശ്രോതാക്കൾ കേട്ടത്. രചന ലക്ഷ്മി ആർ നായർ, ആഖ്യാനം സുനിത ബാബുരാജ്, സാക്ഷാത്കാരം ജി സന്തോഷ് കുമാർ.

0: കലാ കേരളം, കേരളത്തിലെ നാടൻ കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി.
1: ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടികൾ സമാപിച്ചു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആശംസകൾ നേരുന്നു സ്നേഹപൂർവ്വം സുനിത ബാബുരാജ്.